ആദ്യമായി ബന്ധശാന്തി സർവകുടുംബങ്ങളുടെ പ്രശ്നത്തിൽ അധ്യക്ഷന്മാരുടെ ധനിവരെ കോമ്പുണ്ടാകാമെന്ന് സുപ്രീംകോടതി ഉച്ച പ്രതിയാണ് ജുനാജ് ശുദ്ധിക്കാൻ പ്രസാദ് പ്രശ്നങ്ങൾ പറയുക നിശ്ചയമല്ല.